യത്രീം ജ്ഞാനഗീത ഗുണങ്കാ യത്രീം ലിഖണം പൂർണഭാണ് അപര സർസഞ്ജോപാണ് ജനേ ലിഖേ ദേശ ശരണാഹേ ജയ കുർമായി ജന്തു ബാഹേ ജിതാ ജിതാ ജിതാ നാ